എങ്കോസ്യം ഹല്ലേലൂയ ആ ഞങ്ങൾ സകഞ്ഞാനെ ജീകാ ഗോസ്യം മംഗം സുഗിസ് അമാജാ സംതുമിസ് ബെനെബേഷാ Come on! Come on!